0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിന്ദാസ് മോർണിംഗ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കി ഹർ ജ്വല്ലറി പീസ് എത്തിക്കലി സോഴ്സ് ഹോതി ഹൈ ഓർ ആതി ഹൈ മലബാർ പ്രോമിസ് കെ സാത്ത് ജഹാ മിൽതി ഹൈ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ഓർ ഭരോസ.
1: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.